0: നിഖിൽക്കുന്നുള്ള റേഡിയോ സാരംഗ് ഗുണോട്ട് 7.8 FM. ഇന്നത്തെ തുളു കാര്യക്രമകു നിഖിലെ മാതരെഗ്ലാ മോക്കിതിഞ്ച് സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ കർണാടക തുളു സാഹിത്യ അക്കാഡമി തുളു ഭാഷകു അനുവാദ മൽത്തന കനകദാസ്യർന കാവ്യ കീർത്തനദ തിർലു ബൊക്ക പൊർലു പാത്തരക്കത്തെ കാവ്യവാചന ഈ ലേസ്ഡ് ഡോക്ടർ സുധാരാണി ഉപന്യാസകര് കന്നഡ വിഭാഗ ആൾവാസ് കോളേജ് അർണ പാത്രന് കേന്ദ്രക്ക
1: ഹരിഭക്തി സാരോ രാമധാന്യ ചരിത്ര നളചരിത്ര ഈ മൂജി ബൂക്കുലേത ഈ മൂജി ഒഞ്ചെ ഒഞ്ചി ബൂക്കുട ബൈദന ഈ മൂജി കാവ്യദ ബഗെട്ട് പാത്രപ്പുനാറ ഡോക്ടർ സുധാരാണി ആൾവാസ് കോളേജിട് കന്നഡ ഉപന്യാസകരാതുല്ലിര് മേർന റിസർച്ച് തീസിസ്ല തുളു അനുവാദ വാങ്മയ അഞ്ചനെ ആൾവാസ് കോളേജ്ദ നുഡിസിരി വിദ്യാർത്ഥി സിരിട് കാര്യദർശിയാതല നങ്ക മാതരഗ്ല സുമാറ് ബൂക്കുലേന കൃതി അവലോകനലെഡ്ല ബാരി ദുന്നദ പാത്തര കട്ടുകൊറുപ്പുനാറ് ഡോക്ടർ സുധാരാണി കർണാടക തുളു സാഹിത്യ അക്കാഡമിയർദ് മെർന ശിമന്തൂരു നാരായണ ശെട്ടറിന ബഗെട്ട് ബരുത്തിന ബൂക്കുല പ്രകട ആത്തണ്ട് ഈ പൊർത്തുഗു അരന അഭിപ്രായദ പാത്തര
2: മത്തർമെടുപ്പുനഞ്ചിന മാത ഗുരുമാന്യരേഗ് പെരിയ നക്ലേഗ് സൊൽമെ സന്ദാവെ ಇಂಕು ಪ್ರಕ್ರಿಯೆ ಕೊರ್ರೆ ಉಪ್ಪುನಂಚಿನ ಪುಸ್ತಕಡು ಹರಿಭಕ್ತಿ ಸಾರ ರಾಮಧಾನ್ಯ ಚರಿತೆ ನಳಚರಿತ್ರೆ ಈ ಮೂರು ವಿಷಯಲು ಉಂಡು ತುಳುಟು ಅಕ್ಷರದ ಸಾಹಿತ್ಯ ಪನ್ಪಿನವೇ ಒಂಜಿ ಆಧುನಿಕ ಪಂಡ ಹೊಸ ಕಾಲದ ಒಂಜಿ ವಿದ್ಯಮಾನ ಅಥವಾ ಒಂಜಿ ಪೊಗ್ಗರ್ಕಂದು ಪನೊಲಿ ಈ ಒಂಜಿ ವಿದ್ಯಮಾನದ ಒಟ್ಟುಗೆ ತರ್ಜುಮೆದ ಕಜ್ಜೋ ಪನ್ಪಿನ ಅಕ್ಷರ ಸಾಹಿತ್ಯದ ಕಾರಣಗಾತ್ರನೆ ಉಪ್ಪುಣು ಪನ್ಪಿನ ನಮ್ಮ ಮಾತೆರೆಲ್ಲ ಅರ್ಥ ಮಲ್ತೊಂದು ನಮ್ಮ ಈ ತರ್ಜುಮೆದ ಕೆಲಸಲೇನು ತೂವಡಾಪುಣು ಕನ್ನಡ ಬಕ ಬೇತೆ ಬಾಸೆಲೆಡ್ದು ತುಳುಕು ನಡೆತಿನ ಈ ತರ್ಜುಮೆಲೆಡ್ ತುಳು ಸಾಹಿತ್ಯದ ಒಂಜಿ ಉರ್ಕಾಟಿಗೆ ಇಜ್ಜಿಡ ಒಂಜಿ ಸಂವರ್ಧನೆ ಆದಿತ್ತನ್ನ ತುಳುಡ್ದು ಬೇತೆ ಬಾಸೆಲೆಗೆ ನಡೆತಿನ ತರ್ಜುಮೆಲೆಡ್ದ ತುಳುತ ಒಂಜಿ ಸಾಂಸ್ಕೃತಿಕತೆ ಅವು ವಿಸ್ತಾರ ಆತನ ಒಂಜಿ ಪದರ್ದನ್ನು ಪಂದು ನಮ್ಮ ಅರ್ಥ ಮಾಡ್ತೋನಲ್ಲಿ ದಾಟ್